nä kwagira oya ikinyo riu okorwo må tå iguithania na å cio må ikanätie nake na må ikaragia nake hä ndä ciothe nä kå rakaranä ra etha må ndå waihiaga å rä aku kamå gä tå ra hamwe ta gå tå andå angä nao meke hiko-inä nä kwetha makwetherera mahä tia tå mahä tia tå nini må tumia nä atå tuire ndiå nä kä tå mahä tia tå nini må thuri nä atå tuire ndiå nä kä må hä tanagia må kaimba nä tå rai å guo å korwo niä ndä rä ra Santa Sana, Ithongo, Ka, Flora, Mary, Kaikon, Iowa, Margaret, Masharia, the Queen. Kwa tuho ya gira otuku, madha, madha, keda, nuo tuho ya gira Margaret, Korea, mwena wa America. There's someone who's calling me from America. Ino ni America kane ya kore ugayo.